കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവ് നിന്നെ തിരികെ വിളിക്കും. എത്ര കഷ്ടം വന്നാലും വിട്ടിച്ച് പോകാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. കൈപിടിച്ച് പ്രോമിസ് ചെയ്തവരും, ഐ ലവ് യു പറഞ്ഞവരും, എസ് എം എസ് അയച്ചവരും, ചാറ്റ് ചെയ്തവരും, രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചവൻ മാറിപ്പോകും. യേശു ഒരിക്കലും നമ്മെ വിട്ട് മാറിപ്പോലെ കലോൺ കോയർ കരങ്ങളെ ആടിച്ചു ദൈവത്തെ സ്തുതിച്ചാണ്.